0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. സിംബാബ്വേയിലെ കരീബ തടാകത്തിലുണ്ടായ ദാരുണമായ ഫെറി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥനകൾ നേർന്നും അവരുടെ ബന്ധുമിത്രാദികൾക്ക് അനുശോചനമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ കരീബ ടൌണിൽ നിന്ന് ചലാല മത്സ്യബന്ധന പ്രദേശത്തേക്ക് പോയ ബോട്ടുമറിഞ്ഞ് 18 കുട്ടികളുൾപ്പെടെ 80-ൽപരം ആളുകൾ മരണമടഞ്ഞ സംഭവത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് ഈ ദുരന്തബാധിതർക്ക് പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയത്. ഈ ദുരിതവാർത്തയിൽ പാപ്പ ദുഃഖിതനാണെന്ന് എഴുതിയ കർദിനാൾ പരോളിൻ, സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ പാപ്പ ദൈവകരുണയ്ക്കു മുന്നിൽ സമർപ്പിക്കുന്നുവെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് അനുശോചനമറിയിക്കുന്നുവെന്നും എഴുതി. അപകടത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ നടപടികളിലും ഏർപ്പെട്ടിരിക്കുന്ന സിവിൽ അധികാരികൾക്കും അടിയന്തര സേവന പ്രവർത്തകർക്കും പരിശുദ്ധ പിതാവ് തന്റെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്തു. കടുത്ത കാറ്റും 40-ൽ വർഷം പഴക്കമുള്ള ഫെറിക്ക് താങ്ങാനാകുന്നതിലപ്പുറം ആളുകളും ഉണ്ടായതിനാലാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിയും ഐക്യദാർഢ്യമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ പ്രകൃതി ദുരന്തത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 135 പേർക്ക് പരിക്കേറ്റതായും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ ദൈവകരുണയ്ക്ക് സമർപ്പിച്ച പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് എന്റെ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പൌലൂസ് ബുദിക്ലേഡനയച്ച ഈ സന്ദേശത്തിലൂടെ ഭൂമികുലുക്കത്തിന്റെ ഇരകൾക്ക് സഹായമെത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സഭാ സാമൂഹിക നേതൃത്വങ്ങൾക്ക് തന്റെ പിന്തുണയും പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്തു. കിഴക്കൻ നൂസ തെങ്കാര പ്രദേശത്തുണ്ടായ ഈ ഭൂകമ്പത്തിൽ ഏതാണ്ട് 13,000-ത്തോളം ആളുകളെങ്കിലും ഭവനരഹിതരായതായും 900-ത്തോളം വീടുകൾ തകർന്നതായും 500-ത്തിനടുത്ത് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. 87 സ്കൂളുകളെയും 18 ആശുപത്രികളെയും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. സംഭവത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സുമാത്ര ദ്വീപിൽ 6.9 തീവ്രതയുള്ള ഒരു ഭൂമികുലുക്കവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. വിശുദ്ധ അഗതയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് കത്താനിയയിലേക്ക് മാറ്റിയതിന്റെ 9-ാം ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ദിവ്യബലിയർപ്പണവേളയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നൽകേണ്ടി വന്ന വിശുദ്ധയുടെ ജീവിത മാതൃക ഉയർത്തിക്കാട്ടിയ അദ്ദേഹം, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കത്താനിയയുടെ ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല വിശുദ്ധ അഗതയുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ, വിശുദ്ധരെ ചരിത്രസ്മാരകങ്ങളായി കാണരുതെന്നും അവരുടെ വിശുദ്ധി ഇന്നും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ജനിപ്പിക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചു. രക്തം ചിന്തിയുള്ളത് മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെയുള്ള രക്തരഹിത രക്തസാക്ഷിത്വവും വിശ്വാസസാക്ഷ്യമാണെന്ന് കർദിനാൾ പരോളിൻ ഓർമ്മിപ്പിച്ചു. നൂറുകണക്കിന് ജീവനുകളെടുത്ത ശക്തമായ ഭൂകമ്പബാധയുടെ ഇരകൾക്കായി പ്രാർത്ഥനകളുമായി കൊളംബിയയിലെ കത്തോലിക്ക സഭ. പ്രാദേശിക മിത്രാൻ സമിതിയുടെ ആഹ്വാനമനുസരിച്ച് 16 ഞായറാഴ്ച രാജ്യത്തെ കത്തോലിക്ക വിശ്വാസികൾ ദേശീയ പ്രാർത്ഥനാ ദിനമാചരിച്ചു. 10 പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ വൻഭൂമികുലുക്കത്തിൽ ലഭ്യമായ കണക്കുകളനുസരിച്ച് 295 പേരെങ്കിലും മരണമടഞ്ഞിരുന്നു. 143 പേരെ ഇനിയും കണ്ടുകെട്ടിയിട്ടില്ല. ഏതാണ്ട് 54,000 കുടുംബങ്ങളെ ഈ ദുരിതം ബാധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കായി പ്രാദേശിക കത്തോലിക്ക സഭയും കാരിത്താ സംഘടനയും സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിമൂന്നാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിമൂന്നാം സങ്കീർത്തനം കൃതജ്ഞതയുടെ ഒരു ഗീതമായും, എന്നാൽ അതേസമയം തന്റെ ശ്രോതാക്കൾക്ക് താക്കീതു നൽകുന്ന ദാവീദിന്റെ വിധികീർത്തനമായും കരുതപ്പെടുന്നു. തനിക്കു ലഭിച്ച നന്മകൾക്കായി ദൈവത്തിനു നന്ദി പറയുന്ന സങ്കീർത്തകൻ തുടർന്ന് ദൈവജനത്തിനു നേരെയുള്ള ദൈവത്തിന്റെ കാരുണ്യം വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യന്റെ ബലഹീനതകളും പാപങ്ങളും അതിനേക്കാൾ വലുതായ ദൈവത്തിന്റെ കാരുണ്യവും ഒക്കെ ഇതിൽ ഇതിവൃത്തമാകുന്നുണ്ട്. ദൈവദൂതരെയും കർത്താവിന്റെ ദാസരെയും സൃഷ്ടികളേവരെയും തന്റെ ആത്മാവിനെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തകൻ ഈ ഗീതം അവസാനിപ്പിക്കുന്നത്. താൻ തിരഞ്ഞെടുത്തവരുടെ എല്ലാ കുറവുകളിലും വീഴ്ചകളിലും അവരോട് വിശ്വസ്തത കൈവിടിയാത്ത, അവരെ തന്നോട് ചേർത്തു നിർത്തുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റേത്. ഈ സ്നേഹം തിരിച്ചറിയാനും അവനോട് ചേർന്നു നിൽക്കാനുമുള്ള ഒരു വിളിയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. സ്വന്തം ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി വിലയിരുത്താനാകുന്ന ഏതൊരു മനുഷ്യനും തന്നിൽ തന്നെ കണ്ടെത്താനാവുന്ന ചില രംഗങ്ങളാണ് ഈ സങ്കീർത്തന വരികളിൽ ദാവീദ് എഴുതിവെക്കുന്നത്. ദൈവസ്നേഹവും കരുണയും തിരിച്ചറിയേണ്ട മനുഷ്യാത്മാവ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും അവന്റെ ക്ഷമയും അവനേകിയ സൗഖ്യവും മരണത്തിൽ നിന്നുള്ള മോചനവും അവനേകുന്ന സ്നേഹവും കരുണയും സംതൃപ്തിയും മറക്കരുതെന്നും അവയെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും തന്റെ ആത്മാവിനോട് കൽപ്പിക്കുന്ന ദാവീദിലെ വിശ്വാസിയെയാണ് സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അതീതമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തോടുള്ള സ്തുതി നാവിൽ മാത്രമല്ല നമ്മുടെ ആത്മാവിലും നിറഞ്ഞു നിൽക്കണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ദാവീദ് ഈ വരികൾ എഴുതുന്നത്. ആത്മാവിന്റെ അകൃത്യങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തിലും ദൈവത്താൽ സൗഖ്യം നേടുന്നുണ്ട്. പാപത്തിൽ നിന്നും മോചനം നൽകി രോഗത്തിൽ നിന്നും നാശത്തിന്റെ പാതാളത്തിൽ നിന്നും രക്ഷിച്ച ദൈവം തന്റെ കരുണയാലും സ്നേഹത്തിൽ

ദുർബലരായ ജനവും ദൈവത്തിന്റെ വിശ്വസ്തതയും തന്റെ വ്യക്തിജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹവും കാരുണ്യവും ഇസ്രായേലിനോടും സകല മനുഷ്യരോടും ദൈവം കാണിച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തനത്തിന്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ഓർമ്മിപ്പിക്കുന്നു. പീഡിതർക്ക് നീതിയും ന്യായവും പാലിച്ചുകൊടുക്കുന്ന മോശയ്ക്ക് തന്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തന്റെ പ്രവൃത്തികളും വെളിപ്പെടുത്തിക്കൊടുക്കുന്ന കർത്താവാണ് ദൈവം. ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമായ ഒരു ദൈവമാണ് അവിടുന്ന്. അവന്റെ ശാസനവും കോപവും എന്നേക്കും നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവൻ നമ്മെ ശിക്ഷിക്കുകയോ അകൃത്യങ്ങൾക്കനുസരിച്ച് പകരം വീട്ടുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആകാശത്തോളം ഉന്നതമായ കാരുണ്യമാണ് അവൻ തന്റെ ഭക്തരോട് കാട്ടുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ 34-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലും താൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണെന്നും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണെന്നും കർത്താവ് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ദാവീദും ഇസ്രായേൽ ജനവും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം കൂടിയാണ് ഇത്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത കിഴക്കും പടിഞ്ഞാറും പോലെ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുകയും മക്കളോടെന്ന പോലെ തന്റെ ഭക്തരോട് അലിവുകാട്ടുകയും ചെയ്യുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവം. മക്കൾക്കടുത്ത മനോഭാവത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുകയും സ്നേഹത്തോടെ അവനോട് ചേർന്നു നിൽക്കുകയും ചെയ്യേണ്ടവരാണ് നാമെന്ന ബോധ്യം ഈ വാക്യങ്ങൾ പകരുന്നുണ്ട്. തന്റെ സൃഷ്ടിയായ ബലഹീനനായ മനുഷ്യനെ അവനായിരിക്കുന്നതുപോലെ തിരിച്ചറിയുന്നവനാണ് ദൈവമെന്ന് 14 മുതലുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ മണ്ണുകൊണ്ടാണ് മെനഞ്ഞെടുത്തതെന്നും നാം ധൂളിയാണെന്നും പുല്ലുപോലെയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്ന വയലിലെ പൂവിനെപ്പോലെയുമാണ് മനുഷ്യജീവിതമെന്നും ദൈവത്തിനറിയാമെന്ന് സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. യേശയ്യ പ്രവാചകനും തന്റെ 40-ാം അധ്യായത്തിൽ മനുഷ്യജീവന്റെ ക്ഷണികതയെക്കുറിച്ച് സമാനമായ വാക്കുകളിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിസ്സാരതയെയും ബലഹീനതയെയും കുറിച്ച് ബോധ്യമുള്ള ദൈവകരുണയിൽ ശരണം വയ്ക്കുന്ന മനുഷ്യരാകാൻ ഈ വാക്യങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. താനുമായുള്ള ഉടമ്പടികൾ പാലിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തരുടെമേൽ കർത്താവ് കാരുണ്യം ചൊരിയുമെന്നും അവന്റെ നീതി തലമുറകളോളം നിലനിൽക്കുമെന്നുമുള്ള ഉറപ്പാണ് സങ്കീർത്തകൻ 18-ാം വാക്യം വരെയുള്ള സങ്കീർത്തനത്തിന്റെ ഈ 2-ാം ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നൽകുന്നത്. സ്വർഗസ്ഥനായ ദൈവത്തെ സകലരും വാഴ്ത്തുക. സങ്കീർത്തനത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 3-ാമത്തേതും 3-ാമത്തേതുമായ ഭാഗത്ത് സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിന്റെ മഹത്വവും അവന്റെ അധികാരവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ സകലരെയും കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവന്റെ ആജ്ഞകൾ അനുസരിക്കുകയും ചെയ്യുന്ന ദൂതരെയും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസരുടെ വ്യൂഹങ്ങളെയും കർത്താവിന്റെ അധികാരസീമയിൽപ്പെട്ട സകല സൃഷ്ടികളെയും തന്റെ തന്നെ ആത്മാവിനെയും ആഹ്വാനം ചെയ്യുന്ന ദാവീദിനെ നമുക്കു കാണാം. സകലരും സകലതും സ്രഷ്ടാവും നാഥനുമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അധികാരത്തിൻ കീഴിലാണെന്ന ഉദ്ബോധനവും അതുകൊണ്ടുതന്നെ സകലരും അവനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യണമെന്നുമുള്ള ബോധ്യവുമാണ് ഈയൊരു സങ്കീർത്തനത്തിലൂടെ ദാവീദ് പകരുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 103-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ തന്റെ ആത്മാവിനോടും ഇസ്രായേൽ ജനതയോടുമെന്നതുപോലെ നമ്മോടും നമ്മുടെ ബലഹീനതകളും നിസ്സാരതയും ഒപ്പം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സ്നേഹവും തിരിച്ചറിയുവാനും സങ്കീർത്തകനും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനും സൃഷ്ടപ്രപഞ്ചത്തിനും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും ആഹ്വാനം ചെയ്യുന്ന ദാവീദിന്റെ ഉദ്ബോധനവും വിളിയും ഹൃദയത്തിൽ സ്വീകരിച്ച് നന്ദിയോടെ ജീവിക്കാം. അളവുകളും പരിധികളുമില്ലാതെ നമ്മെ സ്നേഹിക്കുകയും എളിയവരായിരുന്നിട്ടും നമ്മെ കരുതുകയും പരിപാലിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാം. നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ അവൻ ചൊരിഞ്ഞ കൃപകളും കാരുണ്യവും ക്ഷമയും മറക്കാതെ

എന്നും അവനോട് ചേർന്നു നിൽക്കാനും അവനെപ്പോലെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖമുള്ളവരായിരിക്കാനും പരിശ്രമിക്കാം. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്ന സങ്കീർത്തനവാക്യം നമ്മുടെ മനസ്സിലും ഓർത്തുവയ്ക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 103-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പി കെ ഗോപി എഴുതി, ടോമിൻ ജെ തച്ചങ്കരി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസ്.

Ex-Knobis.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. സിംബാബ്വേയിലെ കരീബ തടാകത്തിലുണ്ടായ ദാരുണമായ ഫെറി അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥനകൾ നേർന്നും അവരുടെ ബന്ധുമിത്രാദികൾക്ക് അനുശോചനമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ കരീബ ടൗണിൽ നിന്ന് ചലാല മത്സ്യബന്ധന പ്രദേശത്തേക്ക് പോയ ബോട്ടുമറിഞ്ഞ് 18 കുട്ടികളുൾപ്പെടെ 80-ൽപരം ആളുകൾ മരണമടഞ്ഞ സംഭവത്തിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് ഈ ദുരന്തബാധിതർക്ക് പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകിയത്. ഈ ദുരിതവാർത്തയിൽ പാപ്പ ദുഃഖിതനാണെന്ന് എഴുതിയ കർദിനാൾ പരോളിൻ, സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ പാപ്പ ദൈവകരുണയ്ക്കു മുന്നിൽ സമർപ്പിക്കുന്നുവെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് അനുശോചനമറിയിക്കുന്നുവെന്നും എഴുതി. അപകടത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ നടപടികളിലും ഏർപ്പെട്ടിരിക്കുന്ന സിവിൽ അധികാരികൾക്കും അടിയന്തര സേവനപ്രവർത്തകർക്കും പരിശുദ്ധ പിതാവ് തന്റെ പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്തു. കടുത്ത കാറ്റും 40-ലധികം വർഷം പഴക്കമുള്ള ഫെറിക്ക് താങ്ങാനാകുന്നതിലപ്പുറം ആളുകളും ഉണ്ടായതിനാലാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ചില വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് തന്റെ ആത്മീയ സാമീപ്യം ഉറപ്പു നൽകിയും ഐക്യദാർഢ്യമറിയിച്ചും ലിയോ 14-ാമൻ പാപ്പ. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ പ്രകൃതി ദുരന്തത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 135 പേർക്ക് പരിക്കേറ്റതായും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കളെ ദൈവകരുണയ്ക്ക് സമർപ്പിച്ച പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ട് എന്റെ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് പൌലൂസ് ബുദിക്ലേഡനയച്ച ഈ സന്ദേശത്തിലൂടെ ഭൂമികുലുക്കത്തിന്റെ ഇരകൾക്ക് സഹായമെത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സഭാ സാമൂഹിക നേതൃത്വങ്ങൾക്ക് തന്റെ പിന്തുണയും പ്രാർത്ഥനകളും വാഗ്ദാനം ചെയ്തു. കിഴക്കൻ നൂസ തെങ്കാര പ്രദേശത്തുണ്ടായ ഈ ഭൂകമ്പത്തിൽ ഏതാണ്ട് 13,000-ത്തോളം ആളുകളെങ്കിലും ഭവനരഹിതരായതായും 900-ത്തോളം വീടുകൾ തകർന്നതായും 500-ത്തിനടുത്ത് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. 87 സ്കൂളുകളെയും 18 ആശുപത്രികളെയും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. സംഭവത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സുമാത്ര ദ്വീപിൽ 6.9 തീവ്രതയുള്ള ഒരു ഭൂമികുലുക്കവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. വിശുദ്ധ അഗതയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് കത്താനിയയിലേക്ക് മാറ്റിയതിന്റെ 9-ാം ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ദിവ്യബലിയർപ്പണവേളയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നൽകേണ്ടി വന്ന വിശുദ്ധയുടെ ജീവിത മാതൃക ഉയർത്തിക്കാട്ടിയ അദ്ദേഹം, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ വിശ്വാസികൾക്കായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്തു. കത്താനിയയുടെ ചരിത്രത്തിന്റെ ഭാഗം മാത്രമല്ല വിശുദ്ധ അഗതയുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ, വിശുദ്ധരെ ചരിത്ര സ്മാരകങ്ങളായി കാണരുതെന്നും അവരുടെ വിശുദ്ധി ഇന്നും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ജനിപ്പിക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചു. രക്തം ചിന്തിയുള്ളത് മാത്രമല്ല ദൈനംദിന ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെയുള്ള രക്തരഹിത രക്തസാക്ഷിത്വവും വിശ്വാസസാക്ഷ്യമാണെന്ന് കർദിനാൾ പരോളിൻ ഓർമ്മിപ്പിച്ചു. നൂറുകണക്കിന് ജീവനുകളെടുത്ത ശക്തമായ ഭൂകമ്പബാധയുടെ ഇരകൾക്കായി പ്രാർത്ഥനകളുമായി കൊളംബിയയിലെ കത്തോലിക്കാ സഭ. പ്രാദേശിക മിത്രാൻ സമിതിയുടെ ആഹ്വാനമനുസരിച്ച് 16 ഞായറാഴ്ച രാജ്യത്തെ കത്തോലിക്കാ വിശ്വാസികൾ ദേശീയ പ്രാർത്ഥനാ ദിനമാചരിച്ചു. 10 പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ വൻ ഭൂമികുലുക്കത്തിൽ ലഭ്യമായ കണക്കുകളനുസരിച്ച് 295 പേരെങ്കിലും മരണമടഞ്ഞിരുന്നു. 143 പേരെ ഇനിയും കണ്ടുകെട്ടിയിട്ടില്ല. ഏതാണ്ട് 54,000 കുടുംബങ്ങളെ ഈ ദുരിതം ബാധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കായി പ്രാദേശിക കത്തോലിക്ക സഭയും കാരിത്താ സംഘടനയും സഹായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറ്റിമൂന്നാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിമൂന്നാം സങ്കീർത്തനം കൃതജ്ഞതയുടെ ഒരു ഗീതമായും, എന്നാൽ അതേസമയം തന്റെ ശ്രോതാക്കൾക്ക് താക്കീതു നൽകുന്ന ദാവീദിന്റെ വിധികീർത്തനമായും കരുതപ്പെടുന്നു. തനിക്കു ലഭിച്ച നന്മകൾക്കായി ദൈവത്തിനു നന്ദി പറയുന്ന സങ്കീർത്തകൻ തുടർന്ന് ദൈവജനത്തിനു നേരെയുള്ള ദൈവത്തിന്റെ കാരുണ്യം വർണ്ണിക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യന്റെ ബലഹീനതകളും പാപങ്ങളും അതിനേക്കാൾ വലുതായ ദൈവത്തിന്റെ കാരുണ്യവും ഒക്കെ ഇതിൽ ഇതിവൃത്തമാകുന്നുണ്ട്. ദൈവദൂതരെയും കർത്താവിന്റെ ദാസരെയും സൃഷ്ടികളേവരെയും തന്റെ ആത്മാവിനെയും ദൈവസ്തുതിക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തകൻ ഈ ഗീതം അവസാനിപ്പിക്കുന്നത്. താൻ തിരഞ്ഞെടുത്തവരുടെ എല്ലാ കുറവുകളിലും വീഴ്ചകളിലും അവരോട് വിശ്വസ്തത കൈവെടിയാത്ത, അവരെ തന്നോട് ചേർത്തു നിർത്തുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റേത്. ഈ സ്നേഹം തിരിച്ചറിയാനും അവനോട് ചേർന്നു നിൽക്കാനുമുള്ള ഒരു വിളിയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. സ്വന്തം ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി വിലയിരുത്താനാകുന്ന ഏതൊരു മനുഷ്യനും തന്നിൽ തന്നെ കണ്ടെത്താനാവുന്ന ചില രംഗങ്ങളാണ് ഈ സങ്കീർത്തനവരികളിൽ ദാവീദ് എഴുതിവെക്കുന്നത്. ദൈവസ്നേഹവും കരുണയും തിരിച്ചറിയേണ്ട മനുഷ്യാത്മാവ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയും അവന്റെ ക്ഷമയും അവനേകിയ സൗഖ്യവും മരണത്തിൽ നിന്നുള്ള മോചനവും അവനേകുന്ന സ്നേഹവും കരുണയും സംതൃപ്തിയും മറക്കരുതെന്നും അവയെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും തന്റെ ആത്മാവിനോട് കൽപ്പിക്കുന്ന ദാവീദിലെ വിശ്വാസിയെയാണ് സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അതീതമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തോടുള്ള സ്തുതി നാവിൽ മാത്രമല്ല നമ്മുടെ ആത്മാവിലും നിറഞ്ഞു നിൽക്കണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ദാവീദ് ഈ വരികൾ എഴുതുന്നത്. ആത്മാവിന്റെ അകൃത്യങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തിലും ദൈവത്താൽ സൗഖ്യം നേടുന്നുണ്ട്. പാപത്തിൽ നിന്നും മോചനം നൽകി രോഗത്തിൽ നിന്നും നാശത്തിന്റെ പാതാളത്തിൽ നിന്നും രക്ഷിച്ച ദൈവം തന്റെ കരുണയാലും സ്നേഹത്താലും നമ്മെ കിരീടം ചാർത്തുകയും പുതിയൊരു വ്യക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ അന്തരംഗവും ആത്മാവും ദൈവത്തോടുള്ള നന്ദിയാൽ നിറയണമെന്ന്, ഓർമ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന്, ജീവിതം ആരാധനയായി മാറണമെന്ന് ഈ വാക്യങ്ങളിലൂടെ സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. എഴുതിച്ചേർത്ത വാക്യങ്ങൾ മറന്ന് ജീവിച്ച ദാവീദിനെപ്പോലെ ചിലയവസരങ്ങളിലെങ്കിലും ദൈവം നമുക്കു നൽകിയ രക്ഷയുടെയും സ്നേഹത്തിന്റെയും ദിനങ്ങൾ നാമും മറന്നിട്ടുണ്ടല്ലോ. ദുർബലരായ ജനവും ദൈവത്തിന്റെ വിശ്വസ്തതയും. തന്റെ വ്യക്തിജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹവും കാരുണ്യവും ഇസ്രായേലിനോടും സകല മനുഷ്യരോടും ദൈവം കാണിച്ചിട്ടുണ്ടെന്ന് സങ്കീർത്തനത്തിന്റെ 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ഓർമ്മിപ്പിക്കുന്നു. പീഡിതർക്ക് നീതിയും ന്യായവും പാലിച്ചുകൊടുക്കുന്ന, മോശയ്ക്ക് തന്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തന്റെ പ്രവൃത്തികളും വെളിപ്പെടുത്തി കൊടുക്കുന്ന കർത്താവാണ് ദൈവം. ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമായ ഒരു ദൈവമാണ് അവിടുന്ന്. അവന്റെ ശാസനവും കോപവും എന്നേക്കും നിലനിൽക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവൻ നമ്മെ ശിക്ഷിക്കുകയോ അകൃത്യങ്ങൾക്കനുസരിച്ച് പകരം വീട്ടുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആകാശത്തോളം ഉന്നതമായ കാരുണ്യമാണ് അവൻ തന്റെ ഭക്തരോട് കാട്ടുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ 34-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലും താൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണെന്നും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണെന്നും കർത്താവ് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. ദാവീദും ഇസ്രായേൽ ജനവും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യം കൂടിയാണ് ഇത്. ഒരിക്കലും കൂട്ടിമുട്ടാത്ത കിഴക്കും പടിഞ്ഞാറും പോലെ നമ്മുടെ പാപങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുകയും മക്കളോടെന്ന പോലെ തന്റെ ഭക്തരോട് അലിവുകാട്ടുകയും ചെയ്യുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവം. മക്കൾക്കടുത്ത മനോഭാവത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുകയും സ്നേഹത്തോടെ അവനോട് ചേർന്നു നിൽക്കുകയും ചെയ്യേണ്ടവരാണ് നാമെന്ന ബോധ്യം ഈ വാക്യങ്ങൾ പകരുന്നുണ്ട്. തന്റെ സൃഷ്ടിയായ ബലഹീനനായ മനുഷ്യനെ അവനായിരിക്കുന്നതുപോലെ തിരിച്ചറിയുന്നവനാണ് ദൈവമെന്ന്
14 മുതലുള്ള വാക്യങ്ങളിലൂടെ ദാവീദ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ മണ്ണുകൊണ്ടാണ് മെനഞ്ഞെടുത്തതെന്നും നാം ധൂളിയാണെന്നും പുല്ലുപോലെയും കാറ്റടിക്കുമ്പോൾ കൊഴിയുകയും ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്ന വയലിലെ പൂവിനെപ്പോലെയുമാണ് മനുഷ്യജീവിതമെന്നും ദൈവത്തിനറിയാമെന്ന് സങ്കീർത്തകൻ ഉദ്ബോധിപ്പിക്കുന്നു. യേശയ്യ പ്രവാചകനും തന്റെ 40 അധ്യായത്തിൽ മനുഷ്യജീവന്റെ ക്ഷണികതയെക്കുറിച്ച് സമാനമായ വാക്കുകളിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നിസ്സാരതയെയും ബലഹീനതയെയും കുറിച്ച് ബോധ്യമുള്ള ദൈവകരുണയിൽ ശരണം വയ്ക്കുന്ന മനുഷ്യരാകാൻ ഈ വാക്യങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. താനുമായുള്ള ഉടമ്പടികൾ പാലിക്കുകയും തന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന തന്റെ ഭക്തരുടെമേൽ കർത്താവ് കാരുണ്യം ചൊരിയുമെന്നും അവന്റെ നീതി തലമുറകളോളം നിലനിൽക്കുമെന്നുമുള്ള ഉറപ്പാണ് സങ്കീർത്തകൻ 18 വാക്യം വരെയുള്ള സങ്കീർത്തനത്തിന്റെ ഈ 2 ഭാഗത്തിന്റെ അവസാന വാക്യങ്ങളിൽ നൽകുന്നത്. സ്വർഗസ്ഥനായ ദൈവത്തെ സകലരും വാഴ്ത്തുക. സങ്കീർത്തനത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന 3-ാമത്തേതും 3-ാമത്തേതുമായ ഭാഗത്ത് സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിന്റെ മഹത്വവും അവന്റെ അധികാരവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ സകലരെയും കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവന്റെ ആജ്ഞകൾ അനുസരിക്കുകയും ചെയ്യുന്ന ദൂതരെയും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസരുടെ വ്യൂഹങ്ങളെയും കർത്താവിന്റെ അധികാരസീമയിൽപ്പെട്ട സകല സൃഷ്ടികളെയും തന്റെ തന്നെ ആത്മാവിനെയും ആഹ്വാനം ചെയ്യുന്ന ദാവീദിനെ നമുക്കു കാണാം. സകലരും സകലതും സ്രഷ്ടാവും നാഥനുമായ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അധികാരത്തിൻ കീഴിലാണെന്ന ഉദ്ബോധനവും അതുകൊണ്ടുതന്നെ സകലരും അവനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യണമെന്നുമുള്ള ബോധ്യവുമാണ് ഈയൊരു സങ്കീർത്തനത്തിലൂടെ ദാവീദ് പകരുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ 103-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ തന്റെ ആത്മാവിനോടും ഇസ്രായേൽ ജനതയോടുമെന്നതുപോലെ നമ്മോടും നമ്മുടെ ബലഹീനതകളും നിസ്സാരതയും ഒപ്പം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സ്നേഹവും തിരിച്ചറിയുവാനും സങ്കീർത്തകനും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനും സൃഷ്ടപ്രപഞ്ചത്തിനും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം കർത്താവിനെ വാഴ്ത്തുവാനും അവന്റെ നാമത്തെ പുകഴ്ത്തുവാനും ആഹ്വാനം ചെയ്യുന്ന ദാവീദിന്റെ ഉദ്ബോധനവും വിളിയും ഹൃദയത്തിൽ സ്വീകരിച്ച് നന്ദിയോടെ ജീവിക്കാം. അളവുകളും പരിധികളുമില്ലാതെ നമ്മെ സ്നേഹിക്കുകയും എളിയവരായിരുന്നിട്ടും നമ്മെ കരുതുകയും പരിപാലിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാം. നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ അവൻ ചൊരിഞ്ഞ കൃപകളും കാരുണ്യവും ക്ഷമയും മറക്കാതെ എന്നും അവനോട് ചേർന്നു നിൽക്കാനും അവനെപ്പോലെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മുഖമുള്ളവരായിരിക്കാനും പരിശ്രമിക്കാം. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്ന സങ്കീർത്തനവാക്യം നമ്മുടെ മനസ്സിലും ഓർത്തുവയ്ക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 103-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പി കെ ഗോപി എഴുതി, ടോമിൻ ജെ തച്ചങ്കരി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. കൊളംബിയയിൽ ഓഗസ്റ്റ് 10-ാം തീയതിയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിച്ചവരോട് ആത്മീയ സാമീപ്യവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 12 ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസാനത്തിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് ഈ ദാരുണ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ദുരന്തബാധിതരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത്. ഭൂകമ്പത്തിൽ നിരവധി പേർ മരിക്കുകയും അനേകർക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൊളംബിയൻ ജനതയുടെ വേദനയിൽ താൻ പങ്കുചേരുന്നതായി പാപ്പ പ്രസ്താവിച്ചു. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നറിയിച്ച പരിശുദ്ധ പിതാവ് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ഭൂകമ്പത്തിന്റെ ആഘാതം നേരിട്ട എല്ലാവർക്കുമായി തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. ദുരന്തബാധിതരെ രക്ഷപ്പെടുത്തുന്നതിനും പരിക്കേറ്റവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അടിയന്തിര സഹായം എത്തിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ പിതാവ് നന്ദി രേഖപ്പെടുത്തി. ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതത്തിലായ കൊളംബിയൻ ജനതയോടുള്ള തന്റെയും ആഗോള കത്തോലിക്കാ സഭയുടെയും ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് അടിയന്തിര സാമ്പത്തിക സഹായമെത്തിച്ചു. ഓഗസ്റ്റ് 10-ന് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 200-ഓളം ആളുകൾ മരിക്കുകയും 100-കണക്കിനാളുകൾക്ക് പരിക്കേൽക്കുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആദ്യഘട്ട സാമ്പത്തിക സഹായമായി 100,000 യൂറോ പരിശുദ്ധ പിതാവ് അനുവദിച്ചത്. പാപ്പായുടെ നിർദ്ദേശപ്രകാരം കാരുണ്യപ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അപ്പസ്തോലിക അൽമോണറി വഴിയാണ് ഏതാണ്ട് 1,10,00,000 രൂപയുടെ ഈ അടിയന്തിര സഹായം കൈമാറപ്പെട്ടത്. ദുരന്തബാധിത മേഖലകളിലെ യഥാർത്ഥ ആവശ്യങ്ങൾ വിലയിരുത്തിയ ശേഷം കൂടുതൽ സഹായങ്ങൾ നൽകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വേദനയും ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് സഹോദരസ്നേഹത്തോടും കാര്യക്ഷമതയോടും പ്രതികരിക്കുന്ന ദൈവജനത്തിന്റെ കുടുംബമാണ് സഭ എന്ന സന്ദേശത്തോടെയാണ് സഹായപ്രവർത്തനങ്ങൾക്ക് സഭ നേതൃത്വം നൽകുന്നതെന്ന് അൽമോണറി പ്രീഫെക്ട് ആർച്ച് ബിഷപ്പ് ലൂയിസ് മരീൻദെ സാൻ മാർട്ടിൻ പ്രസ്താവിച്ചു. പ്രത്യാശയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കു കടന്നുവരാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളാകാനും യുവജനത്തെ ക്ഷണിച്ച് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 11 മുതൽ 16 വരെ തീയതികളിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ഒസ്ത്രാവയിൽ നടക്കുന്ന ദേശീയ യുവജനദിനത്തിൽ പങ്കെടുക്കുന്നവർക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ലോകത്തെ ജയിച്ച കർത്താവായ യേശുവിലേക്ക് വിശ്വാസത്തോടെ തിരിയാൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനത്തെ ആധാരമാക്കി യുവജനങ്ങളെ ക്ഷണിച്ച പാപ്പ ക്രിസ്തു തന്റെ ശിഷ്യരുടെ ജീവിതയാത്രയിൽ ഇന്നും വഴികാട്ടിയായി തുടരുന്നുവെന്നും അവരുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും പകരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. യുവാക്കൾ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യവും അവിടുത്തെ വചനത്തിന്റെ പ്രകാശവും ആവേശത്തോടെ സ്വീകരിക്കണമെന്നും കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ജോലിസ്ഥലങ്ങളിലും പഠനയിടങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാക്ഷികളാകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും കുട്ടികൾ നേരിടുന്ന അക്രമണങ്ങളും അവകാശലംഘനങ്ങളും അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കു നീങ്ങുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 2024 ജനുവരി മുതൽ 2026 ജൂലൈ അവസാനം വരെ കാലയളവിൽ മാത്രം വെസ്റ്റ് ബാങ്കിൽ 174 പാലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതായി യു എൻ സ്ഥിരീകരിച്ചു. ആഴ്ചയിൽ ഒന്നിലധികം കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് 1500-ലേറെ കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു. ഇതേ കാലയളവിൽ 3 ഇസ്രായേൽ കുട്ടികൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ശിശുക്ഷേമനിധി കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട ആരാധനാക്രമവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വെളിപാട് പുസ്തകം 1:6-8 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dal libro dell'Apocalisse di San Giovanni Apostolo. A colui che ci ama e ci ha liberati dai nostri peccati con il suo sangue.
2: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്.
5: Colui che era e che viene, l'onnipotente, parola di Dio.
2: വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, il quinto capitolo della Costituzione conciliare Sacro Sanctum Concilium è dedicato all'anno liturgico, tema sul quale oggi vogliamo soffermarci per spiegarne il valore nella vita di ogni credente.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സാക്രോ സാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയുടെ 5-ാമത്തെ അധ്യായം ആരാധനാക്രമവർഷത്തിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അതിനുള്ള മൂല്യം വിശദീകരിക്കുന്നതിനായി ഇന്ന് ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ക്രൈസ്തവ തിരുനാളുകളുടെ ചക്രത്തെ ആരാധനാക്രമവർഷം എന്ന് നിർവചിക്കുന്ന ഈ രീതി സഭാഭാഷയിൽ വ്യാപകമായത് ദൈവദാസനായ ആബട്ട് പ്രോസ്പർ ഗ്വരഞ്ജയുടെ പ്രവർത്തനത്തിലൂടെയാണെന്ന് ആദ്യമേ തന്നെ ഓർക്കേണ്ടതുണ്ട്. ഇത് ഭൂതകാലവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ തണുത്തതും നിർജീവവുമായ ഒരു അവതരണമോ മറ്റൊരു കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ വെറും അനുസ്മരണമോ അല്ല എന്ന് മേദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനത്തിൽ 12-ാം പിയൂസ് പാപ്പ ഉറപ്പിച്ചു പറയുന്നുണ്ട്. മറിച്ച് ആരാധനാക്രമവർഷമെന്നത് ഈ മർത്യജീവിതത്തിൽ താൻ ആരംഭിച്ച അതിരുകളില്ലാത്ത കരുണയുടെ യാത്ര തുടരുന്നവനും തന്റെ സഭയിൽ എപ്പോഴും ജീവിക്കുന്നവനുമായ ക്രിസ്തു തന്നെയാണ്. മനുഷ്യാത്മാക്കളെ നിത്യം സന്നിഹിതവും പ്രവർത്തനക്ഷമവുമായ തന്റെ ദിവ്യരഹസ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയും അവയിലൂടെ അവരെ ജീവിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവൻ ഇത് ചെയ്യുന്നത്. ഇക്കാരണത്താൽ തന്നെ ചരിത്രത്തിൽ ക്രിസ്തു നിർവഹിക്കുന്ന രക്ഷാകര പ്രവർത്തനത്തിന്റെ നിരന്തരമായ വർത്തമാനവൽക്കരണമായാണ് ആരാധനാക്രമവർഷത്തെ മനസ്സിലാക്കേണ്ടത്. ഈ ആരാധനാക്രമ കാലചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഭ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനവുമായി സമ്പർക്കത്തിൽ തുടരുന്നു എന്നതിനാൽ തന്നെ എല്ലാ വിശ്വാസികളും അവിടുത്തെ കൃപയാൽ നിറയുന്നു. നമുക്കുവേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സഭ എപ്പോഴും പിന്തുടരുന്ന ലക്ഷ്യം. ഓരോ നിമിഷത്തിൻ്റെയും കേന്ദ്രത്തിൽ പെസഹ സംഭവത്തിൻ്റെ ആഘോഷത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. അതുകൊണ്ടുതന്നെ കൗൺസിൽ പിതാക്കന്മാർ ആരാധനാക്രമവർഷത്തിൻ്റെ അടിത്തറയും കേന്ദ്രബിന്ദുവും എന്ന നിലയിൽ അനാദിയിലെ തിരുനാൾ ദിനമായ ഞായറാഴ്ചയെയാണ് പരിഗണിക്കുന്നത്. ആധുനിക ഭാഷകളിൽ പലതിലും ഇതിൻ്റെ പേര് ദിയസ് ഡോമിനി, കർത്താവിൻ്റെ ദിവസം ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദിനത്തെക്കുറിച്ച് സൂര്യൻ്റെ ദിവസം, സൺഡേ, സോൺടാക് എന്ന പരാമർശം പ്രബലമായിരിക്കുന്ന ഭാഷകളിൽ പോലും ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്കു കാണാം. ക്രിസ്തു ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ നീതിയുടെ സൂര്യനാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ദിയസ് ഡോമിനി എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസവും സഭയുടെ ദിവസവും മനുഷ്യൻ്റെ ദിവസവും ഒടുവിൽ ദിവസങ്ങളുടെ ദിവസവും ആണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിലെ പെസഹാദിനമായ ഞായറാഴ്ച ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ അനുസ്മരിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദിനമായതിനാൽ അത് സമയത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. ഉയിർപ്പിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് അത് മനുഷ്യൻ്റെ കാലഘട്ടങ്ങളെയും മാസങ്ങളെയും വർഷങ്ങളെയും നൂറ്റാണ്ടുകളെയും ഒരു ദിശാസൂചക അമ്പുപോലെ പിളർത്തി അവയെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിച്ചുകൊണ്ട് കടന്നുപോകുന്നു. ഞായറാഴ്ച അന്തിമ ദിവസത്തെ, അതായത് എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ദിവസത്തെ മുൻകൂട്ടി അറിയിക്കുന്നു. ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കുന്നതിന് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത് അടിസ്ഥാനപരമാണ്. വചനത്തിൻ്റെ ശ്രവണവും ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള പങ്കാളിത്തവും കൗൺസിൽ പിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കൊൺവെനീരെ ഇൻ ഊനും, അതായത് വിശ്വാസികളുടെ ആനന്ദപൂർണമായ സമ്മേളനത്തിലേക്ക് നയിക്കുന്നു. അത്തരം ഒരു സമ്മേളനത്തിൽ ക്രൈസ്തവ സമൂഹം കർത്താവിനോടുള്ള അതിൻ്റെ കൂട്ടായ്മ ദൃശ്യമാക്കുകയും ക്രിസ്തുവിൻ്റേതാണെന്ന യാഥാർത്ഥ്യവും സഭയോടുള്ള അതിൻ്റെ വിശ്വസ്തതയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈയൊരു കൂട്ടായ്മയെ വെറും സാങ്കല്പികമായ സാന്നിധ്യം കൊണ്ട് പകരം വയ്ക്കാനോ നിഷ്ക്രിയമായ ഒരു ഒത്തുചേരലിലേക്ക് ചുരുക്കാനോ സാധിക്കില്ല. കാരണം തങ്ങളെ മരിച്ചവരിൽ നിന്നുള്ള ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി സൃഷ്ടിച്ച ദൈവത്തിന് നന്ദിയർപ്പിക്കാനായി വിളിച്ചുകൂട്ടപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ സജീവ പങ്കാളിത്തത്തിലാണ് ആരാധനാക്രമ കൂട്ടായ്മ യാഥാർത്ഥ്യമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ജോലി ഒഴിവാക്കാൻ കഴിയാത്തവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിനായി ഏറ്റവും മികച്ച സാഹചര്യങ്ങൾക്കായി പരിശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചകളാൽ താളബദ്ധമാകുന്നതും സഭയുടെ വിശ്വാസവും ഭക്തിയും ഇഴചേരുന്നതുമായ ആരാധനാക്രമവർഷത്തിന് ശ്രദ്ധേയമായ ഒരു ചരിത്രമുണ്ട്. ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ആഴ്ചതോറുമുള്ള പെസഹ ആഘോഷത്തോട് 50 ദിവസങ്ങളുടെ അതിയായ ആനന്ദമുള്ള കാലയളവിലേക്ക് നീണ്ടുനിൽക്കുന്നതും പന്തക്കുസ്ത തിരുനാളിൽ പൂർത്തിയാകുന്നതും അനുതാപ സ്വഭാവമുള്ള നോമ്പുകാലം കൊണ്ട് ഒരുക്കപ്പെടുന്നതുമായ പരമോന്നതമായ തിരുനാൾ വാർഷിക പെസഹ ആഘോഷവും കൂട്ടിച്ചേർക്കപ്പെട്ടു. പെസഹ ആവർത്തന ചക്രത്തിൻ്റെ മാതൃകയിൽ പിന്നീട് വികസിച്ച ക്രിസ്തുമസ് ആവർത്തന ചക്രം ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ ജനനത്തിൻ്റെയും ലോകത്തിനുള്ള അവിടുത്തെ വെളിപ്പെടുത്തലിൻ്റെയും രഹസ്യങ്ങൾ വീണ്ടും അനുഭവിക്കാൻ സാധ്യത നൽകി. തുടർന്ന് സഭ വിവിധ കാലഘട്ടങ്ങളിൽ തന്റെ പുത്രന്റെ രക്ഷാകരമായ പ്രവർത്തനത്തോട് വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കവും സ്വർഗത്തിൽ ദൈവത്തിന് പൂർണമായ സ്തുതി പാടുകയും നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരുടെയും ഓർമ്മത്തിരുനാളുകളും ഉൾപ്പെടുത്തി. അങ്ങനെ ആരാധനാക്രമവർഷം മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസികളെ പെസഹാരഹസ്യത്തിന്റെ പൂർണതയിലേക്കും ഭാവിയിലെ മഹത്വത്തിന്റെ മുന്നാസ്വാദനത്തിലേക്കും നയിച്ചുകൊണ്ട് രക്ഷയുടെ കൂദാശാപരമായ രൂപത്തിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം വീണ്ടും നമുക്കു മുന്നിൽ വയ്ക്കുന്നു. അതിൽ സഭ ക്രിസ്തുവിന്റെ രഹസ്യത്തിന്റെ രക്ഷാകരമായ വർത്തമാനകാലികത ആഘോഷിക്കുകയും അതുവഴി വിശ്വാസികൾക്ക് അതിൽ കൂടുതൽ ആഴത്തിൽ പങ്കുചേരാൻ സാധ്യത നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആരാധനാക്രമവർഷം ഓരോ അജപാലന പ്രവർത്തനത്തിന്റെയും പ്രചോദന തത്വവും അതിന്റെ അനിവാര്യമായ ചട്ടക്കൂടും ആയി മാറുന്നത്.
3: Permettendo ai credenti di parteciparvi sempre più profondamente. Per questo l'anno liturgico costituisce il principio ispiratore e il quadro di riferimento essenziale di ogni azione pastorale.
2: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: ആഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. രണ്ടായിരത്തി 2026 ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭയിലും വിശ്വാസജീവിതത്തിലും ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മഗീതത്തെ അടിസ്ഥാനമാക്കിയാണ് ഓഗസ്റ്റ് 19 തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ പാപ്പ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ബസലിക്കയിലുണ്ടായിരുന്ന 5000 വരുന്ന ആളുകൾക്കിടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിലും നൂറുകണക്കിനാളുകൾ അവിടെയുള്ള വലിയ സ്ക്രീനുകളിലൂടെ പരിശുദ്ധ പിതാവിന്റെ പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുന്നിൽ 10 ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
1: Nel nome del Padre e del Figlio e dello Spirito Santo. Amen. La pace sia con voi.
0: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് കൊളോസോസുകാർക്കെഴുതിയ ലേഖനം 3:16 16-17 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
2: Dalla lettera di San Paolo apostolo ai Colossesi. La parola di Cristo abiti tra voi nella sua ricchezza.
0: പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ.
2: Tutto avvenga nel nome del Signore Gesù, rendendo grazie per mezzo di lui a Dio Padre. Parola di Dio.
0: വചനവായനയെ തുടർന്ന് പരിശുദ്ധ പിതാവ് ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, il sesto capitolo della Costituzione Sacrosanctum Concilium del Concilio Vaticano II è dedicato alla musica sacra. Esso afferma: la tradizione musicale della Chiesa costituisce un tesoro di inestimabile valore.
0: പ്രിയ സഹോദരീ സഹോദരന്മാരെ, രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയുടെ 6 തിരുക്കർമ്മഗീതത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതിൽ ഇപ്രകാരം പറയുന്നു: തിരുക്കർമ്മഗീതത്തെക്കുറിച്ചുള്ള തിരുസഭ പാരമ്പര്യം ഒരു അമൂല്യ നിക്ഷേപമാണ്. സംഗീതം മറ്റേതു കലയേക്കാളും കൂടുതൽ സഭയിൽ വിലമതിക്കപ്പെടുന്നു. ഈ ശ്രേഷ്ഠതയ്ക്കുള്ള പ്രധാന കാരണം വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്ന വിശുദ്ധഗീതം ആഘോഷമായ തിരുക്കർമ്മത്തിന്റെ അഭേദ്യവും അപരിത്യാജ്യവുമായ ഒരു ഘടകമായി തീരുന്നു എന്നതാണ്. തുടർന്ന് ഈ അധ്യായം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അതുകൊണ്ട് പ്രാർത്ഥനയെ കൂടുതൽ ആസ്വാദ്യമാക്കിക്കൊണ്ടോ ഹൃദയൈക്യം പോഷിപ്പിച്ചുകൊണ്ടോ തിരുക്കർമ്മങ്ങൾ കൂടുതൽ സാഘോഷമാക്കിക്കൊണ്ടോ എത്ര ഗാഢമായി തിരുക്കർമ്മങ്ങളോട് വിശുദ്ധഗീതം ബന്ധപ്പെട്ടു നിൽക്കുന്നുവോ അത്രമാത്രം അത് പവിത്രമായിത്തീരുന്നു. വിശുദ്ധ 10 പിയൂസ് പാപ്പ ഇന്തർ സുള്ളിച്ചിത്തൂദിനെസ് എന്ന മോത്തുപ്രോപ്രിയോ രേഖയിൽ മുൻപു തന്നെ വ്യക്തമാക്കിയിരുന്നതുപോലെ ആരാധനാക്രമത്തിൽ സംഗീതത്തിന്റെ ശുശ്രൂഷാപരമായ ദൗത്യം സ്ഥിരീകരിക്കുകയും കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്ന കൗൺസിൽ പ്രബോധനത്തിന്റെ കാതൽ ഇവിടെ നമുക്കു കണ്ടെത്താം. യഥാർത്ഥത്തിൽ സംഗീതം ആരാധനാക്രമപരമായ ആഘോഷത്തിന്റെ വെറും അലങ്കാരമല്ല, ആരാധനാക്രമപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ആരാധനാക്രമത്തിൽ പാടുകയും വാദ്യോപകരണങ്ങൾ വായിക്കുകയും ചെയ്യുക എന്നാൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യത്തിൽ

0: സജീവമായ പങ്കാളിത്തത്തോടെ സ്വന്തം ഹൃദയത്തെ സഹോദരീ സഹോദരന്മാരുടെയും ദൈവത്തിൻ്റെയും ഹൃദയവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. കന്താരെ അമാന്തിസ് ഇസ്ത്, അതായത് പാടുന്നത് സ്നേഹിക്കുന്നവന്റെ സ്വഭാവമാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതുപോലെ, സംഗീതം പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥനയുടെ വൈകാരികമായ മാനത്തെ പ്രകടിപ്പിക്കുന്നു. കൃപയിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി ഹൃദയത്തെ തുറക്കുന്നതിനും അതിനാൽ രൂപാന്തരപ്പെടാനും സഹായിക്കുന്നതായതുകൊണ്ടുതന്നെ ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഗാനം കൂട്ടായ്മയ്ക്കും പ്രോത്സാഹനം നൽകുന്നു. ശബ്ദങ്ങളുടെ സ്വരലയത്തിലൂടെ വ്യക്തികൾക്കിടയിലെ വ്യത്യാസങ്ങളെ മറികടന്നും എല്ലാവരെയും ദൈവസ്തുതിയിൽ ഒരുമിപ്പിച്ചുകൊണ്ടും അത് മനസ്സുകളുടെ ഐക്യത്തിനായി സംഭാവന ചെയ്യുന്നു. അങ്ങനെ അത് സഭയുടെ ഒരു എപ്പിഫനിയായി, അതായത് സഭയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള കൂട്ടായ്മയുടെ ഇന്ദ്രിയഗോചരമായ പ്രകടനമായി മാറുന്നു. ആരാധനാക്രമപരമായ കർമ്മങ്ങളുടെ അവിഭാജ്യഘടകമെന്ന നിലയിലുള്ള തിരുക്കർമ്മഗീതത്തിൻ്റെ ആഴമേറിയ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തിൽ നിന്ന് ചില ആവശ്യകതകൾ ഉരുത്തിരിയുന്നു. അവയിൽ ആദ്യത്തേത് കാലികമായ പ്രവണതകൾക്കോ രചയിതാക്കളുടെ പ്രത്യേക അഭിരുചികൾക്കോ അതീതമായി ആഘോഷത്തിൻ്റെ ഓരോ നിമിഷത്തിനും ഏറ്റവും അനുയോജ്യമായതെന്താണോ അതിനെ എല്ലാ തലങ്ങളിലും അത് പ്രതിഫലിപ്പിക്കണം എന്നതാണ്. തിരുക്കർമ്മഗീതത്തിൻ്റെ ആകാരം, പ്രത്യേകിച്ച് അതിൻ്റെ ഈണപരമായ വശം, ഒരേ സമയം ഉന്നതവും ലളിതവും ഉയർന്ന സംഗീത നിലവാരമുള്ളതുമായിരിക്കണം. മുഴുവൻ സമൂഹവും ചേർന്ന് പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അത് എളുപ്പത്തിൽ ആലപിക്കാവുന്നതും ആയിരിക്കണം. ഇതേ കാരണത്താൽ തിരുക്കർമ്മഗീതത്തിൻ്റെ ഉള്ളടക്കം അനുയോജ്യവും ആഴമുള്ളതും അതേസമയം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായിരിക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. അവ പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ആരാധനാക്രമഗ്രന്ഥങ്ങളിൽ നിന്നും സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവയായിരിക്കണം. ലെക്സ് ഒറാന്തി ലെക്സ് ക്രെദെന്തി, അതായത് പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെയും നിയമമാണ് എന്ന പുരാതന തത്വത്തിലെ ചലനാത്മകത സജീവമായി നിലനിൽക്കുകയും വളരുകയും ചെയ്യേണ്ടതിനായി ഇതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തിന് സാക്രോസാങ്തും കൊൺസീലിയും വിപുലമായ സ്ഥാനം നൽകുന്നുണ്ട്. ആഘോഷിക്കപ്പെടുന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ചും ദൈനംദിന ജീവിതവുമായുള്ള അതിൻ്റെ ബന്ധത്തെക്കുറിച്ചുമുള്ള വലിയ ഒരു ബോധ്യം ഉൾപ്പെടുന്നതും എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിത്തീരുന്നതുമായ നിരന്തരമായ പരിവർത്തനത്തിൻ്റെ ആത്മാവിൽ ഉള്ളതുമാകണം ഈ പങ്കാളിത്തം. തിരുക്കർമ്മഗീതത്തിൻ്റെ കൃത്യമായ പങ്കാളിത്തത്തിലൂടെ ഇത് എപ്രകാരം പ്രായോഗികമായി സാക്ഷാത്കരിക്കാമെന്നതിനെക്കുറിച്ച് പ്രമാണരേഖ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. വിശ്വാസികളുടെ കർമാശംസകൾ, മറുപടി പ്രാർത്ഥനകൾ, സങ്കീർത്തനഗാനം, പ്രതിഗാനങ്ങൾ, ഗാനങ്ങൾ എന്നിവയും പൂജ്യമായ മൗനവും ക്രമപ്പെടുത്തണമെന്നും പുരോഹിതനായാലും അൽമായനായാലും തിരുക്കർമ്മത്തിൻ്റെ സ്വഭാവത്തിനും ആരാധനാക്രമത്തിൻ്റെ നിബന്ധനകൾക്കും യോജിച്ച വിധത്തിൽ വിവിധ ശുശ്രൂഷകൾക്കും വിവിധ ഇടപെടലുകൾക്കും നിശബ്ദതയുടെ നിമിഷങ്ങൾക്കും ഇടയിൽ സമന്വയപൂർണമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവരവരുടെ ഭാഗം മാത്രം നിർവഹിക്കണമെന്നും ഈ അധ്യായം ആഹ്വാനം ചെയ്യുന്നു. മറ്റു തിരുക്കർമ്മഗീതങ്ങളെ ഒഴിവാക്കാതെ തന്നെ കൗൺസിൽ ഗ്രിഗോറിയൻ സംഗീതത്തിന് വലിയൊരു മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഓർഗന്റെ ഉപയോഗത്തിന് കൗൺസിൽ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതേസമയം തിരുക്കർമ്മോപയോഗത്തിന് ഉപയുക്തമോ ഉപയുക്തമാക്കാവുന്നവയോ ദേവാലയത്തിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നതോ വിശ്വാസികളുടെ ആത്മീയാഭിവൃദ്ധിക്ക് ശരിക്കും സഹായകമോ ആണെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കൗൺസിൽ പരിഷ്കരണത്തിന് പ്രിയപ്പെട്ട ഒരു വിഷയം തിരുക്കർമ്മഗീത മേഖലയിൽ കൂടി ബാധകമായ സാംസ്കാരിക അനുരൂപണമാണ്. ജനങ്ങളുടെ മതപരവും സാമൂഹികവുമായ ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ വിവിധ സംസ്കാരങ്ങളുടെ സംഗീത പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവയെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൗൺസിൽ പ്രത്യേകമായി ഊന്നിപ്പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു ഭാഗത്ത് എല്ലാവരിലും മതിയായ മതപരമായ ബോധ്യത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നടപ്പാക്കാനും മറുവശത്ത് സാധ്യമാകുന്നത്ര ആ ജനതകളുടെ പരമ്പരാഗത സംഗീതത്തെ സ്കൂളുകളിലും വിശുദ്ധ കർമ്മങ്ങളിലും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ശുപാർശ ചെയ്യുന്നു. ആരാധനാക്രമപരമായ സാഹചര്യത്തിൽ ഗായക സംഘത്തിൻ്റെ പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം അംഗീകരിക്കപ്പെടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഗാനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി ആലപിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഗാനാലാപനത്തിൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്തെ സഹായിക്കുന്നതിനുമായി അജപാലനപരമായ ഒരു ഉപകരണമായ ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്യുന്നു. ഇതിലേക്കായി തിരുക്കർമ്മഗീതത്തിൻ്റെ രചയിതാവ് സഭയുടെ സംഗീത പൈതൃകം അറിയുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ആരാധനാക്രമത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി പുതിയ രചനകൾക്ക് ജീവൻ നൽകുന്നതിന് അവൻ ഈ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. സമകാലീന സംവേദനക്ഷമതയും വിവിധ സാംസ്കാരിക പാരമ്പര്യങ്ങളെയും മാനിച്ചുകൊണ്ട് ശൈലീപരമായ അപാകതകളിൽ നിന്നും അശ്രദ്ധമായ ആവിഷ്കാരരൂപങ്ങളിൽ നിന്നും ആഘോഷിക്കപ്പെടുന്ന കർമ്മത്തിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത അലക്ഷ്യമായ സംഗീതങ്ങളിലും രചനകളിലും നിന്ന് ആരാധനയെ ശുദ്ധീകരിക്കുകയും ആരാധനാക്രമ സംഗീതത്തിന് രൂപത്തിലും ഗുണത്തിലും മാന്യത ഉറപ്പാക്കുകയും ചെയ്യുന്നത് ലക്ഷ്യമാക്കി വേണം അവൻ പ്രവർത്തിക്കേണ്ടത്. മേലുദ്ധരിച്ച എല്ലാ കാരണങ്ങളാലും കൗൺസിൽ പിതാക്കന്മാർ സെമിനാരികളിലും സന്യാസി സന്യാസിനികളുടെ നൊവിഷ്യേറ്റുകളിലും വിദ്യാമന്ദിരങ്ങളിലും അതുപോലെ മറ്റ് കത്തോലിക്കാ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും തിരുക്കർമ്മഗീതത്തിൻ്റെ പരിശീലനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കാനും സംഗീതജ്ഞർക്കും ഗായകർക്കും ഉറച്ച ആരാധനാക്രമപരമായ പരിശീലനം ഉറപ്പാക്കാനും നിർദ്ദേശിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സഭാപിതാക്കന്മാർ സഭാപരമായ കൂട്ടായ്മയുടെ പ്രതീകമായ ആരാധനാക്രമഗാനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിനാൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മനോഹരമായ ഈ വാക്കുകളോടെ നമുക്ക് ഉപസംഹരിക്കാം. പരസ്പര ധാരണയിലുള്ള സ്വരൈക്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം ഏകതയിൽ സ്വീകരിച്ച് യേശുക്രിസ്തുവിലൂടെ പിതാവിനായി ഏകസ്വരത്തിൽ പാടുന്നതിനും അങ്ങനെ അവിടുന്ന് നിങ്ങളെ കേൾക്കുന്നതിനും നിങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തികളിലൂടെ നിങ്ങൾ അവൻ്റെ പുത്രന്റെ ശരീരത്തിലെ അംഗങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിനുമായി നിങ്ങൾ ഓരോരുത്തരും ഒരു ഗായകസംഘമായി മാറുക.
1: Voi uno per uno diventate un coro affinché armoniosi nell'accordo e prendendo la tonalità di Dio nell'unità cantiate all'unisono attraverso Gesù Cristo al Padre, perché vi ascolti e dalle opere buone che realizzate riconosca che siete membra del Figlio suo.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനുശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.